0: FM 93.5, FM 93.7, La Khanda, Radio ITN.
1: Havasa dekhaye bina de dahataye.
2: Ceylon Green Life Plantation Private Limited. I'm going to live a new green life.
3: Raj Bankwork Surakshita Bhavaya. ഇഹലമ റെക്കവറിനെ സമഗിൻ സ്ഥാപന തൻപത്തു സന്ധാ ഇഹലമ പൊലിയ RDB ബാങ്കുവിൻ
4: റീദ വൈ ബീറ്റ് ഇക്വിറ്റർ മിക്സ് വിന്നർ.

ശ്രുതി ദേവിന്റെ ശ്രുതി സുനിൽ എതിർസിംഗ് പ്രവീണ ഗായന വേദിയാണ് ഉത്തുവാണ്ട് ഹെമദാമത്മാപി ഗൗരവനീയ ആരാധനി താമത്മ നിഹത്മാനിപ്പിലിംഗിന് വിത്ത് ലഖണ്ഡ സന്തതിയധാര ഹെമി പ്രാസാംഗിക സജീവകരണ ഉപതുമാൻ കെ മധുര സ്വരേൻ ഈ ഗീതത്തുല സംഘവും അത്യുതമത്തേക്കാൻ അവധി കറുവിൻ റസവത് കലാത്ത് അതത് ഉപതുമാൻ്റെ അപ്പി സമുദന്നെ വേദിക്കാവിൻ നവതത്ത് ഉപതുമാൻകെ ഗീത സമുച്ചയ റസേവിതാഹതാകാൻ ലഖണ്ഡ സന്തതിയധാര ഹെമി പ്രാസാംഗിക സജീവകരണ വേദിക്കാവേശിട്ട് മുണഗഹെമുക്കിയന് ആദരണീയ ആരാധന ഉത്തുല ഭൂമിശ്രുതി നവതത്വപുതുമാൻ്റെ ആദരണീയ സൗഹൃദ റസവത്തുനി സുനിൽ എതിർസിംഗ് പ്രവീണ ഗായന വേദിയാനന്റെ വേദിക്കാവിൻ സമുദന്നി ഏറ്റ് നീ വേദിക്കാവിട്ട് ആരാധനാക്കിനിമേ അപേക്ഷ ഇത് മത്തേൻ മതമുഹത്തുക്കട്ട അവസരത്തിന് ലക്കണ്ട് സന്തതിയധാരമെ പ്രാസാംഗിക സജീവകരണയെ വെനുവെൻ അപ്പം അനുഗ്രഹക്കത്തുക്കറാൻ അനുഗ്രഹക്ക ഭവത്തുൽ പിന്നെ സിഹിപാത്കരാൻ അപ്പം അനുഗ്രഹക്കത്തുക്കറാൻ അഭിത്തെ കത്തൽ ബതകനിൽബി റുപ്യാൽ കോട്ടി ഹത്തലി സാതക്ക് റുപ്യാൽ കോട്ടി വിസി തുണക്ക് മിത്തെക് ലങ്കാവെ ഡെവൻറ്റമ സുപ്രിത്തയാകി ദിക്കിൻമ റുപ്യാൽ കോട്ടി ഹെത്തേ വക് വിരാദുൻ ലങ്കാവെ ഇക്കമ ലുത്രയ്യ എൻ എൽ ബി മെഗാപവർ ലുത്രയ്യ മുതൽഹീനിയ വകേമ സുപിരി മോട്ടോറത്തേക്ക് സിഹിനിയ സബാക്കര കാരണ് റുപ്യാൽ ഹത്തലേക്കട്ട് സുപിരി ത്യാഗി തുണാക്മതിന് ലങ്കാവെ ഇക്കമ ലുത്രയ്യ എൻ എൽ ബി മെഗാപവർ ഉപത് അദമമിലദീ കാരണ് അമതക്കറാ ഒബേ സിഹിന സബാക്കരന് ജാതികൾ ഉത്തരയ മണ്ഡലത്തമായി ഈ മതാക്കിരിമ ഇവാഗ്യമത്തമായി അപ്പിത്തെ കത്തൽ ബന്ധകരിന്ന മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയത്തിന് അങ്കയ്ക്ക് ഡോമ വീകുണ്ഠയാന്ത്ര ഗെൻവാ ബിദാഹരണ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് വെരിന്ദൻ ഡോമ കലുവേറ്റി വാത് കിരിമേ യാന്ത്ര കനു സഹൽ വെൻകര ഗനിമേ യാന്ത്ര സഹൽ എസറും കിരിമേ യാന്ത്ര എത്തലു സഹൽ നിഷ്പാദന സദാവശ്യ സീലു യാന്ത്ര ഉപകരണ ഇക്കം വഹലാക്കാറ്റിൽ ലബാകരണ ഒന്ന് പഹസുഖം സൽസല തീരോ മിമ യാന്ത്ര ഒബട്ട് അവശ്യ ധാർത്താവൻകെ ലബാകിനിമേ പഹസുഖം അത്തീരോ നമ്പർ 36 എൽ ഹേന പാർ മഹാരംഗമത്തമായി മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയത്തിന് സ്ഥാപിത ആദരണീയ സഹോദര രസവത്തുനി അപ്പി ഡാറ്റ് ഇക്കൂട്ട് ഉണസും അപ്പു സമ്പ്രസാദയാക്കി കത്തുക്കറമോ ദീപിക പ്രദർശനി പ്രവീണ ശില്പിനിയേറ്റ് നവതത് വേദിക്കാവട്ട് ഗുഡവി അക്കെ മധുര സ്വരേൻ സന്തതിയധാര പ്രാസാംഗിക സജീവകരണയെ രസവത്കരണ അപ്പി ഹുന്ദ അത്ഭുത സമ്പ്രസാദയാക്കി കത്തുക്കറമോ.